0: ഒരുത്തരോടു ചന്ദ്രമെങ്കിൽ കാവ്യസ്ഥലം കുര പഠിക്കണം ഗുരുസ്ഥമായി തന്നെ പഠിക്കണം പഠിച്ചാലും പോല മറക്കുമ്പോൾ കവി യുദ്ധിക്കണം ഗുരു നിനക്കുണ്ടെന്നറിയണം
1: ഗുരുവിനെ